ഇവിടെ അവരണാ കോയെ ആപ്പേ ഭക്ഷ്യ മേൽ ലേ ശരം പ്രാപ്ത ഹോയെ സാച്ചാ സാഹിബ് മഹാരോ സത്ഗുരു ദിയാ ദിഖായെ അമൃത വർഷ